പ്രളയ. ദോസ്തോ അമി ബുദ്ധി രഹ ശ്രീ ഗുണു സാംതാണിയ ജി ലിഖ്യലനണ്ടി ആഖണിയ ജോ റേഡിയോ നാട്യ രൂപാന്തർ ഭാഗവഠന്തർ കലാകാര ഹാ സർവശ്രീ അശോക് ചൻഷ്ലാണി, കമല ബാത്ലാണി, ചന്ദ്ര ബാലാണി, കൗശൽ ജഗേസ്യ, വാസുദേവ് മാഖിജ, ടഹൽ മെങ്കരാജാനി, റേഡിയോ നാട്യ രൂപാന്തരക്കാർ ഹിദായത്കാർ ശ്രീ ഹരീഷ് കക്വാണി. ദോസ്തോ അജ് सुरहान जी कड़ी में बस एतरो ही अवां खां इजाज़त चाहूं था. नमस्ते.